0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ AKC നടരാജൻ അവതരിപ്പിക്കുന്ന ക്ലാർനെറ്റ് കച്ചേരി കേൾക്കാം. വാദാബി ഗണപതിം എന്നാരംഭിക്കുന്നു രാഗം. ഹംസധ്വനി, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
2: This is Ragam 24/7 DTH

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വാദാബി ഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു വാദാബി ഗണപതിം ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി പക്കല നിലപടി എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഹരപ്രിയ, മിശ്രചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, പക്കല നിലപടി. ഇന്ദ്രാഗ് ഖരഹരപ്രിയ സെറ്റു മിശ്രചാപ്താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച പക്കല നിലപടി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഹരപ്രിയ, മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പക്കല നിലപടി, ഇൻ ദ രാഗ് ഖരഹരപ്രിയ, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി ശ്രീ വല്ലിദേവ സേനാപദേ എന്നാരംഭിക്കുന്നു. രാഗം നടഭൈരവി, ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശ്രീവല്ലി ദേവസേനാപതേ, ഇന്ദ രാഗ് നടഭൈരവി, സെറ്റു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച ശ്രീ വല്ലി ദേവസേനാപദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നട ഭൈരവി, ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശ്രീ വല്ലി ദേവസേനാപദേ. ഇൻ ദ രാഗ് നട ഭൈരവി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി രാമനീവേ എന്ന കീർത്തനം കേൾക്കാം. രാഗം നാരായണി, ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമനീവേ ഇൻ ദ രാഗ് നാരായണി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച രാമ നീവേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാരായണി, ആദിതാളം.
1: You were listening to composition of Saint Tyagaraja, Rama Neeve in the rag Narayani, set to Adithaal.
0: Ragam 24-7 DTH, Indian Sangeetathine

0: 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എ കെ സി നടരാജൻ അവതരിപ്പിക്കുന്ന ക്ലാർനെറ്റ് കച്ചേരി. ഇനി ബേഗടരാഗത്തിൽ നീ പദ പങ്കജമുലു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് റാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ക്ലാരിനെറ്റ് റിസൈറ്റൽ ബൈ എ കെ സി നടരാജൻ. Continuing his clarinet recital, he will now present a composition of Saint Tyagaraja, Nee Pada Pangajamulu, in the rag Begada, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നീ പദ പങ്കജമുലു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീ പദ പങ്കജമുലു ഇൻ ദ റാഗ് ബേഗട സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി തോടി രാഗത്തിൽ തിരുമകളെ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം എം വി അരുണാചലം കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് എം വി അരുണാചലം, തിരുമകളെ ഇൻ ദ റാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: തിരുമകളെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം എം വി അരുണാചലം കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് എം വി അരുണാചലം, തിരുമകളെ ഇൻ ദ റാഗ് തോടി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഭാവയാമി എന്നാരംഭിക്കുന്ന രാമായണ രാഗമാലിക കേൾക്കാം. രൂപക താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: എ കെ സി നടരാജൻ കൺക്ലൂഡ്സ് ഹിസ് ക്ലാരിനെറ്റ് റിസൈറ്റൽ വിത്ത് രാമായണ രാഗമാലിക ബൈ മഹാരാജ സ്വാതി തിരുനാൾ. ഭാവയാമി സെറ്റ് ടു രൂപക് താൾ.

0: ഭാവയാമി എന്നാരംഭിച്ച രാമായണ രാഗമാലികയാണ് കേട്ടത്. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു രാമായണ രാഗമാലിക ബൈ മഹാരാജ സ്വാതി തിരുനാൾ. ഭാവയാമി സെറ്റു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് AKC നടരാജൻ അവതരിപ്പിച്ച ക്ലാർനെറ്റ് കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു എ ക്ലാരിനെറ്റ് റിസൈറ്റൽ ബൈ AKC നടരാജൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ
0: ആകാശവാണി
1: തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: Classics, Ragam, 24/7 DTH, Indian Classical Music Channel.
1: രാഗം 24/7 DTH, ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീർക്കാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷങ് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ആദ്യമായി ഹംസധ്വനി രാഗത്തിൽ രാമലിംഗസ്വാമികൾ രചിച്ച കലൈനിറൈ ഗണപതി എന്ന കൃതി കേൾക്കാം. ആദ്യതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Shirkari S. Govindarajan. He is accompanied on the violin by B. Shashikumar, on the mridangam by T.V. Gopalakrishnan, on the ghatam by T.H. Vinayagaram, and on the morsing by Madras R.V. Pakkiriswamy. He begins his vocal recital with a composition of Ramalinga Swamigal, Kalai Nirai Ganapati, in the ragam Hamsadwani, set to Aditalam.

0: ഹംസധ്വനി രാഗത്തിൽ കലൈ നിറയ് ഗണപതി എന്ന രാമലിംഗസ്വാമികൾ കൃതിയാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് രാമലിംഗസ്വാമികൾ കലൈ നിറയ് ഗണപതി എന്ന രാഗം ഹംസധ്വനി സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി സരസ്വതി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. സാദരമവ എന്നാരംഭിക്കുന്നു ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Maharaja Swadhi Thirunal, Sadaramava, in the ragam Saraswati, set to Adithalam.

0: സരസ്വതീരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാദരമവ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാദരമവ. എന്ത് രാഗം? സരസ്വതി. സെറ്റ് ടു ആദ്യ താളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീർക്കാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. അടുത്തതായി യദുകുല കാമ്പോജി രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശീർക്കാഴി എസ് ഗോവിന്ദരാജൻ. ഹി ഈസ് അക്കമ്പനീഡ് ഓൺ ദ വയലിൻ ബൈ ബി ശശികുമാർ, ഓൺ ദ മൃദംഗം ബൈ ടി വി ഗോപാലകൃഷ്ണൻ, ഓൺ ദ ഘട്ടം ബൈ ടി എച്ച് വിനായകറാം, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ മദ്രാസ് ആർ വി പക്കിരിസ്വാമി. Now listen to the composition of Subbaraya Shastri, Parthasarathi. Indiragam, Yadukula Kamboji. Sets to Adithalam.

0: യദുകുല കാംബോജി രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി പാർത്ഥസാരഥി എന്ത് രാഗം യദുകുല കാംബോജി സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: Sheerkali S. Govindarajan concludes his vocal recital with a composition of Saint Thyagaraja, Dwaraguna. Endragam Bilahari, set to Adithalam.

0: ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദ്വരഗുണ. എന്ത് രാഗം? ബിലഹരി. സെറ്റ് ടു ആദ്യ താളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീർകാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശീർകാഴി എസ് ഗോവിന്ദരാജൻ. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ടി വി ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം, ടി എച്ച് വിനായകറാം ഓൺ ദ ഘട്ടം, ആൻഡ് മദ്രാസ് ആർ വി പക്കിരിസ്വാമി ഓൺ ദ മോർസിംഗ്.
2: ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

ഇനി പാലിഞ്ചു കാമാക്ഷി, ശ്യാമാശാസ്ത്രി സാഹിത്യം, രാഗം മധ്യമാവത്തി, ആദിതാളം. ലിസൺ നൌ ടു പാലിഞ്ചു കാമാക്ഷി, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് മധ്യമാവതി, സെറ്റു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഒക്കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഒക്കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ നവ് വി ബ്രിങ് യു എ നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒകെ ഗോപി. ഹി ഈസ് അക്കമ്പനിഡ് ബൈ ഒകെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധിവിനായകം, മോഹന കല്യാണി രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. ഫസ്റ്റ് കോമ്പോസിഷൻ ഈസ് സിദ്ധിവിനായകം ഇൻ മോഹന കല്യാണി രാഗം, കോമ്പോസിഷൻ ബൈ മുത്തയ്യ ഭാഗവതർ, ആദിത്താളം.

വേണുഗാനലോചനി, കേദാരഗൗള രാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗള രാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒ കെ ഗോപി. ഹീസ് അക്കമ്പനീഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിതാള ആൻഡ് composed by Muthuswami Dikshitar.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.